ഇരു ആകാശവാണി തനകട്ടി പുൽക്കോൺ മച്ചുസാ ദുബാരം കറോ ജൂൺ ജലിംഗ് രംസാരോം തരീഖ് ആ ഉറങ്ജ്യാ ബലൈബജി ഖു മിനിറ്റ് തോർജ്യാമസോ തങ്സാ പ്രോഗ്രാം തഫാംഗ്രായ റുണാറു ഖോഹാങ് വാസിം ക്യാങ്ലാംഗ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി പറം കറോഗ്രാമ ഫ്രാൻസ് നൈ സ്ലോവേക്കിയ മുങ്നം കാച്ചി കാത് പറയു പ്രൈം മിനിസ്റ്റർ മോദി ഇരു ഡിപ്പാർച്ചർ സ്റ്റേറ്റ്മെന്റ് കുതനങ് ഇന്ത്യ സ്ട്രാറ്റജിക് വിജൻ നങ് ഫ്രാൻസ് പ അരിയ സ്പെഷ്യൽ ജഗാന തൈര മോ ഫാന്ത് അരോ അപി ഫ്രാൻസ് നങ് കാരണം ഇന്ത്യ നൈ ഫ്രാൻസ് തും ഇക്കോണമിക് നൈ കൾച്ചറൽ കൗ നങ് റഹോം പ സഹങ്മ ലാംരങ് ഉറവ് പ്രൈം മിനിസ്റ്റർ മോദി ഇരു ഫാന്ത് അരോ ഇന്ത്യ ഫ്രാൻസ് ഇന്നോവേഷൻ പാങ് സകാൻ നങ് പ്രൈം മിനിസ്റ്റർ മോദി ഇരു ഫ്രാൻസ് പ്രസിഡന്റ് ഇമാനുവൽ മെക്രോൺ ജമ്മ ഫ്രാൻസ് നങ് ഭാരത് ഇന്നോവേറ്റ്സ് ഇവന്റ് പ ഖേപ്ത ഫാങ്ചിങ് ഓ റോക്ത് അരോ പ്രൈം മിനിസ്റ്റർ മോദി പ സ്ലോവേക്കിയ മുങ് നങ് സനൈരാമ കാശി പ്രജു മുങ് നൈ തുങ് റഹോം പ സെഹങ്മ സ്ലോവേക്കിയ മുങ് വങ് പ്രസിഡന്റ് പെട്ടർ പെലഗ്രിനി നൈ പ്രൈം മിനിസ്റ്റർ റോബർട്ട് ഫിക്കോ ജമ്മ മിറ്റിംഗ് കഥും ചിങ് ഓ റോക്ത് അരോ പ്രൈം മിനിസ്റ്റർ മോദി പ സ്ലോവേക്കിയ വങ് അഥം ഫ്രാൻസ് നങ് കവേജി റൌ മച്ചു ജലിംഗ് രാസ കൊറോക് നൈ രാസ സന തരിക് സാ പ്രജു എവിയൻ നങ് ജി സെവൻ സമിറ്റ് നങ് തോങ്ക്കി ഓ റോക്ത് ദുബാരമങ്ക സാച്ച മനൈ ന്യൂഡൽഹി നങ് നിതി ആയോഗ് നോർത്തേൺ സ്റ്റേറ്റ് വങ് ചീഫ് മിനിസ്റ്റർ ഹേങ് മിറ്റിംഗ് തഥുങ് തുനങ് ചീഫ് മിനിസ്റ്റർ പേമാ ഖാണ്ഡു റമസൌ ഫൺറൌ സ്പെഷ്യൽ പോളിസി ഇന്റർവെൻഷൻ ഡ്രൈമൈമ അരൌ അരുണാചൽ പ്രദേശ് മ സപ്പോർട്ട് കു പ തച്ചേൻമ മിറ്റിംഗ് നോക്ത് സ്റ്റേറ്റ് പ കു അക്കാങ് ഹാ അഹൻ ജഗാ തൈര അരൌ പോങ് പോങ് ജഗാ നങ് മൈ പോപ്പുലേഷൻ തോങ്ര പർപ്പലാം റൌ പോപ്പുലേഷൻ ബേസ് ഫണ്ടിംഗ് ക്രൈറ്റേരിയ പ ക്ലൈമ റോക്ത് പർമ രശന ഇര ബംഗയോങ് സക് നങ് അച്ചേൻ മൈ തോങ്ര കിയങ് താം പ ഹോംരക് മ പി എം ജി എസ് വൈ പ തച്ചേൻ മറോക്ത് അരൌ പാ ഹജന ഇര ബ്ലോങ് സ്നത് പാങ് പ്രജു തക് സ്റ്റേറ്റ് നങ് ഹജത് ബലയോങ് മെഗാവട്ട് ഹൈഡ്രോ പവർ മൻചൈ മ സപ്പോർട്ട് കു നങ് മ ചീഫ് മിനിസ്റ്റർ ഖാണ്ഡു റോക്ത് അരൌ റീജിയൻ നങ് പോളിസി തിങ് തെ തക്യാങ് റൌ കംസോ മ നോർത്ത് ഈസ്റ്റേൺ കൌൺസിൽ പ എംപവർ തക്യാങ് മറോക്ത് കച്ചൈ പാസ നൈ തുങ് നങ് നരേന്ദ്ര മോദി ലെഡ് ഗവൺമെന്റ് കംസോ മൃക്ത പ യൂണിയൻ മിനിസ്റ്റർ